ബ്രഹ്മരൂപം നിർബന്ധ മുക്തികളും ബ്രഹ്മരൂപം അക്ഷരമാം ബ്രഹ്മം അലാതനവുമില്ലേ അന്യമായി കാണ്പകതാം ബ്രഹ്മരൂപം ചിത്തമുണ്ടാല പൊരുളും ബ്രഹ്മരൂപം ശരി പഞ്ചകോശമുമേ ബ്രഹ്മരൂപം വിസ്തരമാം വിശ്വമെതാം ബ്രഹ്മരൂപം വ്യഷ്ടിയുടൻ സമറ്റിയതാം ബ്രഹ്മരൂപം നിത്യമാം ബ്രഹ്മമലാകുമില്ലേ നികഴ്കിന്ര നികഴ്വനോ ബ്രഹ്മരൂപം സത്യമായ നൽകേൻ ശിവൻ തന്നാണ് சங்க இலை சங்க இலை.

അസ്തമിളാകട പരബ്രഹ്മമാനേന്ദ്രേ അനവരതം മൈതരവേ ഹരിവായി മൈന്ദ സനാതന മാം പരബ്രഹ്മ സ്വരൂപമേനാം ശാശ്വത പരബ്രഹ്മ സ്വരൂപമേനാം വിനാശമിളാ പരബ്രഹ്മ സ്വരൂപമേനാം വിഭുവാന പരബ്രഹ്മ സ്വരൂപമേനാം മനാധീനാ പരബ്രഹ്മ സ്വരൂപമേനാം മഹത്താന പരബ്രഹ്മ സ്വരൂപമേനാം അനാമയമാം പരബ്രഹ്മ സ്വരൂപമാനേന്ദ്രേ അനവരതം മൈതരവേ ഹരിവായി മൈന്ദ ബംഗമിങ്ങാറുള്ള പരബ്രഹ്മമേനാം പരഞ്ജ്യോതിയാണ പരബ്രഹ്മമേനാം കമ്പുവഹനയമയമില ബ്രഹ്മമേനാം കാര്യകാരണമുമില ബ്രഹ്മമേനാം എങ്കുമുണേക പരബ്രഹ്മമേനാം ഇരുമയില അഖണ്ഡ പരബ്രഹ്മമേനാം അംഗമില അമല പരബ്രഹ്മമാനേന്ദ്രേ അനവരതം മൈതരവേ ഹരിവായി മൈന്ദ.

ബ്രഹ്മരൂപം നിർബന്ധ മുക്തികളും ബ്രഹ്മരൂപം അക്ഷരമാം ബ്രഹ്മമലാതനവുമില്ലേ അന്യമായി കാണ്പതാം ബ്രഹ്മരൂപം ചിത്തമുണ്ടാലപ്പൊരുളും ബ്രഹ്മരൂപം ശരി പഞ്ചകോശമുമേ ബ്രഹ്മരൂപം വിസ്തരമാം വിശ്വമെല്ലാം ബ്രഹ്മരൂപം വ്യഷ്ടിയുടൻ സമിട്ടിയെല്ലാം ബ്രഹ്മരൂപം നിത്യമാം ബ്രഹ്മമലാതനവുമില്ലേ നികഴ്കിന്ര നികഴ്വയും ബ്രഹ്മരൂപം സത്യമായ നൽകേൻ ശിവൻ തന്നാണ് சங்கையிலே சங்கை.